0: മുഖവും
1: മുന്നെ കുറ്റ മുറ്റ ദുജുമ്പോ മുറ്റത്തിനോ നല്ല ദൃഷ്ടി മുമ്പായിട്ടാണ്ട് പത്തായി മുറ്റുന്നി ഗിന്നെ സബപ്പി കോഴ്സ് വിലക്കോ വരൽ മൂടി ഇബ്രാഹിമ മിനഹമിന്റെ മൈമാമി ഇബ്രാഹിം മൂജു ഇസ്ഹാഖ് ഇസ്ഹാഖ് ജുരി യഅഖൂബ യഅഖൂബ ജുരി യൂസഫ് കൊണ്ട് ഇബ്രാഹിം മിനഹമിന്റെ മൈമാമി ഡമു വഫന്നി ഡഫു മുസ ന്യൂ ഈജിപ്ത് ഡമു വാ ഈജിപ്ത് നിക്ഫ അബ്ദീഹ് ni tax mo nakay ko moy ni defu dokon ibrahima andak ñu dox ni tax ibrahima di wa ñu nak ci seen bop ñu def kon day bañ ibrahima mo leen gën dante mo leen gën sax bu ko ngeen gi fay fofu mo leen dëgg rek